അതേ ആ പിന്ന അഞ്ചനാളാകുമല്ല പിന്ന പിതാമർശു അവിടെ സംസ്മരണി ദേവരലേക്ക് പൗടി ജപ തപ സംയമ ദയാകർമ്മ ജിസ് ദേ സോ പായേ ജിസ് ജായൻ അഗ്ന ആപ സോ നാം പ്യായ അന്തർജാമി അഗ്നപുര ഏക ദൃശ്യ ദിഖായേ സാധ സംഗത കേ ആശ്രയ പ്രാപ്സ്യോ രംഗ